ജായി അന്തിന് സേവക സേവാ കരേ ഹർ സച്ചേ കെ ഗുണഗായി നാനക് വേഖ വികസയാ ഹർ സച്ചേ കീ വടയായി പൗടി ജനകേ ഹര നാമ വസയാ സാധ ഹൃദയ ഹര നാമോ തിൻ കൗ രക്ഷണ ഹാരാ

ആത്മനിക്ക് ഒരു കൈ കോട് പർദർഭക്കോ ഹിർഹ കൈ കോട് പർദൂഹന കർഹ കൈ കോട്ട് മായാസ്രമാഹ് കൈ കോട് പർദേശ്പരമാഹ്.

വടയായി ഹുക്മയുത്തമനീച്ച ഹുക്മലേഖ ദോക്സുഖപ്പായ ഇക്കന ഹുക്മീ ബക്ഷീസ ഇക്കുക്മീ സദാപ്പായ

അതേഹ അപേഹ അജീത പീത തിരുമാന നിദാന തിരുവർഗ അസർഗ അനീല അനാദ അജയഹ അജാദ അജനമ അപർണ അപൂത അപർണ അഗാഞ്ച അപഞ്ച അചൂജ അചഞ്ച അമീക റഫീക അതന്ത അബന്ധ നിർഭൂജ സൂജ കാല അജാല അലാഹ അജാഹ അനന്ത മന്ത അലീക നിർസരീക നിർലംബ അസംഭ അഗമ അജമ അഭൂത അശൂത അലോക ശോക കർമ്മ പരമ അജീത പീത അബാഹ അഗാഹ അമാന നിദാന അനേക പ്രേക ഭുജംഗ പ്രയാത് ഛന്ദ നമോ സർമാനെ സമസ്തി നിദാനേ നമോ ദേവദേവേ അപേക്ഷീയ ഭേവേ നമോ കാലകാലേ നമോ സർപാലേ നമോ സർവഗൗണേ നമോ സർപൗണേ അനംഗീയനാഥ നൃസംഗീ പരമാത്തേ നമോ ഭാന ഭാനേ നമോ മാന ഭാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാന ഭാനേ നമോ ഗീത ഗീത നമോ താൻ താനേ നമോ ദർത്ത നൃത്തേ നമോ നാഥ നാഥേ നമോ പാന പാന നമോ ബാധ ബാധേ അനംഗീയനാമേ സമസ്തി സ്വരൂപേ പ്രഭംഗീ പരമാത്തേ സമസ്തി വിഭൂത്തേ കലങ്കം വിനാനേ കലങ്കി സ്വരൂപേ നമോ രാജരാജേശ്വരം പരം രൂപേ നമോ ജോഗ് ജോഗേശ്വരം പരം സിദ്ധേ നമോ രാജരാജേശ്വരം പരം വൃദ്ധേ നമോ ശാസ്ത്രപാനേ നമോ അശ്വരമാനേ നമോ പരം ജ്ഞാത നമോ ലോകമാത അപേക്ഷീയ പരമീയ ഭോഗീയ ഭുക്തേ നമോ ജോഗ് ജോഗേശ്വരം പരം ജുഗത്തെ നമോ നിത്യ നാരായണേ ക്രൂരകർമ്മേ നമോ പ്രേത അപരേ ദേവസുതർമ്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ ശാഹ ശാഹം നമോ ഭൂപ ഭൂപേ നമോ ദാനദാനേ നമോ മാനവാനേ നമോ രോഗരോഗേ നമസ്തം സനാനേ നമോ മന്ത്രമന്ത്ര നമോ ജന്ത്രയന്ത്ര നമോ ഇഷ്ട ഇഷ്ടേ നമോ തന്ത്രതന്ത്ര സദാ സച്ചിദാനന്ദ സർവം പ്രണാസി അനുപേ അരുപേ സമസ്തു നിവാസി സദാ സദാദൃതകർത്ത അതോ അർദം അഗം ഓഘർത്ത പരം പരം പരമേശ്വരം പ്രോഷ്പാലം സദാ സർവദാസ്യ ദാതാ ദയാലം അശേദിയ വേദിയ നാമങ്ക കാമം സമസ്തോ പരാജി സമസ്തത്താമം തേരാ ജോര ചാചരി ഷന്ദ് ജലേഹ ഥലേഹ പീത പേഹ പ്രഭുഹ അജൂഹ അദേശ വേസ ഭുജംഗ പ്രയാദ് ഷന്ദ് അഗാധേ അബാധേ അനന്തി സ്വരൂപേ നമോ സർബാനേ സമസ്തി നദാനേ നമസ്തമം നൃണാഥേ നമസ്തമം പരമാഥേ നമസ്തമം അഗഞ്ജേ നമസ്തമംഗ പഞ്ചേ നമസ്തമംഗ കാലേ നമസ്തമംഗ പാലേ നമോ സർവദേശേ നമോ സർപേശേ നമോ രാജരാജേ നമോ സാജേ നമോ ശാഹേ നമോ മാഹമാഹേ നമോ ഗീതഗീത്തെ നമോ പ്രീതിപ്രീത്തെ നമോ രോഗരോഗേ നമോ സൗസുഖേ നമോ സർവരോഗേ നമോ സർഭോഗേ നമോ സർവജീതം നമോ സർപീതം നമോ സർവജ്ഞാനം നമോ പരംതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃസ്യം നമോ സർവരംഗേ തർഭംഗീ അനംഗേ നമോ ജീവ ജീവൻ നമോ ബീജ ബീജ അഖിജ്യ ബിജ്യ സമസ്തം പ്രസിജ്യ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ ഹൃദ്സിദ്ധം നിവാസി ചർപട് ശാന്ത ത്വപ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ അചല ഭോഗേ അചല രാജേ അടൽ സാജയ അഖല ധർമ്മങ്ങല്ലാ കർമ്മ സർവംഗ ദാത സർവം ജ്ഞാത സർവംഗ ഭാനേ സർവംഗ മാനേ സർവം പ്രാണം സർവം തരാനം സർവം ഭുക്ത സർവം ജുഗ്ത സർവം ദേവം സർവം പേവം സർവം കാലേ സർവംഗ പാലേ റുവാല ശാന്ത ത്വപ്രസാദ് ആദ്രുപനാദ് മൂർത്ത അജോൻ പുർഖ പാര സർപാൽ സർമാന്തരമാന്ദേവ ആദ്രുപനാദ് മൂർത്ത അജോൻ പുർഖ പാർ സർമാന്തരമാന്ദേവ അപേവ ആദ് ഉദാഹര സർപാലക സർവകാലക സർവകോപന കാല ജതര തത്തര ബിരാജിഹൂതൃസാല നാം ഠാമന ജാത ജാഗരൂപനംഗന രേഖ ആദ് പുർഖ ഉദാര മൂർത്ത അജോൻ ആദ് അശേഖ ദേശോർണ പേ ജാഗരൂപരേഖന രാഗ ജതര തത്തർ ദിശാ ബിസാഹി ഫൈലു അനുരാഗ